യോദോലെ ഇതേല ഏനോദോലി നമ്മളങ്ക വീട്ടോ മലയും നാങ്ങൈ മയാലി മണിക്കൈ മോയങ്ങളോ മൂന്നോക്കോ നീ മണിക്കൈ തവത്തൊലി അപ്പങ്ങളോ തുറങ്ങായ കുറങ്ങൂറ ബിച്ചാൻ വാങ്ങോ പിന്നെ ദുരടൊപ്തുനാ വരെ തൊലി നാന്നോ ഇറങ്ങു വാങ്ങും നിറങ്ങു ജമന കൊള്ളു കാന്നോ അപൂർവത്തി കൈ ഒഴിപ്പൂമലഞ്ഞ വിളി നിന്ന മതിയല പൊങ്കളി മലഞ്ഞ മണിക്കൈ മലഞ്ഞ ഹോ കജോലയ മറ കൊല്ലക്കള മണിക്കൈ നുമതൊലി ഒഴിപ്പൂമലഞ്ഞ വിളി നിന്ന മതിയല പൊങ്കളി മലഞ്ഞ മണിക്കൈ മലഞ്ഞ ഹോ കജോലയ മറ